കുട്ടി നല്ല ഈവുകളെ കൊണ്ടുക്കുമ്പോഴത് പരമപിത ഇന്ന നേരത്തിലെ പരിശുദ്ധ ആവിയാനവരെ കൊണ്ടെത്ത് നമ്മുടെ മഹിമയെ വെളിപ്പെടുത്തുവീരാക. ഇന്ന് നിയാഴ്ചയെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒവ്വൊരുവരും മഹിമയിനാല് ഉമ്മുടിയ പ്രസന്നത്തിനാല് ഇന്ന നേരത്തിലെ നിറമ്പുവാറുകളാക. നിങ്ങൾക്ക് കണക്കാൽ അളവ് അഭിഷേകം പോതാതെ, മുളങ്ങാൽ അളവ് അഭിഷേകം പോതാതെ ഉമ്മുടിയ നീച്ചൽ ആഴത്തിലെ നിങ്ങൾ ഒവ്വൊരുവരെയും നിറപ്പി ഉമ്മുടിയ അൻപിൻ അൻപിലെ ഉമ്മുടിയ നീച്ചൽ ആഴത്തിലെ നിങ്ങളെ അമുഴ്ത്തി പരിശുദ്ധത്തിലെ വഴി നടത്തിയവരാക. പരിശുദ്ധമില്ലാമ ഞങ്ങളുമായി തരിശിക്കാൻ മുടിയാതെ നീ പരിശുദ്ധ പരിശുദ്ധ പരിശുദ്ധ കേറി മീൻകൾക്കും സേരാമീൻകൾക്കും മധ്യയിലെ വാസം ചെയ്യുന്ന നീർ പരിശുദ്ധ പരിശുദ്ധ പരിശുദ്ധ യേശായ പരലോകത്തേക്ക് ദർശനം കൊടുത്ത പൊഴുത് യേശായ നാവൈ തൊട്ടവൻ ഇരുന്ന് ഇണപ്പിൽ ഇണഞ്ഞിരിക്കുന്ന ഒവ്വൊരുവരുടെ നാവയും തൊട്ട് നമുക്ക് ഉമ്മുടിയ വസനത്തെ കൊടുത്ത് പരിശുദ്ധമുള്ളവൻ ഇന്നും പരിശുദ്ധമാക ഞങ്ങൾ ഒവ്വൊരുവർക്കും ഉദവി സേവീരാക. അവിയാനവരെ രക്ഷിക്കപ്പെടാതെ ഒവ്വൊരു മക്കളെയും ഇള്ളത്ത് ഉമ്മുടിയ മഹിമയായി വെളിപ്പെടുത്തിവീരാക. അന്ന് മോശയെ കൽപ്പനയിലെ കൊടുത്ത